0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ

ക്രൈസ്തവ ലോകത്തിന്, വിശിഷ്യ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ കന്യകാ മറിയം ഒരു സാധാരണ വ്യക്തിയല്ല. മറിച്ച് ദൈവകൃപയുടെയും മനുഷ്യന്റെ പരിമിതികളെ അതിശയിക്കുന്ന വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത പ്രതീകമാണ്. അവളുടെ ജീവിതം ഓരോ വിശ്വാസിക്കും, പ്രത്യേകിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്നവർക്ക്, ഒരു ഉത്തമ വഴികാട്ടിയും പ്രചോദനവുമാണ്. തികഞ്ഞ എളിമയിലും വിനയത്തിലും ദൈവഹിതത്തിന് പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു സ്ത്രീരത്നമായിരുന്നു പരിശുദ്ധ മറിയം. മറിയത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഓരോ പ്രതികരണവും നമ്മുടെ ആത്മീയ യാത്രയിൽ ആഴമേറിയ പാഠങ്ങൾ നൽകുന്നു. അവളുടെ ജീവിതം സമഗ്രമായി വിശകലനം ചെയ്യുമ്പോൾ അത് വെറുമൊരു ചരിത്രപരമായ സംഭവമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും വിശ്വാസികൾക്ക് പിന്തുടരുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ഒരു മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തി അനുഷ്ഠിക്കുന്ന മാസമാണ് മെയ് മാസം. ജപമാല പ്രാർത്ഥനകളും പ്രത്യേക നൊവേനകളും ചൊല്ലിക്കൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ അർത്ഥനകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ പ്രേഷിത ദൗത്യങ്ങളെ എടുത്തുകാണിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

ദൈവമാതാവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയത്തിന് തിരുസഭ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മെയ് മാസത്തിന്റെ സമാപന ദിനമാണിന്ന്. വസന്തകാലത്തിന്റെ പൂക്കളും പുതുജീവന്റെ സൗന്ദര്യവും പേറുന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ സൗന്ദര്യത്തിലേക്കാണ് ഈ ദിനങ്ങൾ നമ്മെ നയിക്കുന്നത്. ഭൂമിയിൽ വിരിയുന്ന ഓരോ മുകുളവും പ്രത്യാശയുടെ അടയാളങ്ങളാണ്. പുരോഗതിയുടെയും മാറ്റങ്ങളുടെയും സൽഫലങ്ങൾ ലോകത്തെ നയിക്കുമ്പോഴും യുദ്ധവും പട്ടിണിയും അസമാധാനവും ആധുനിക സാങ്കേതിക രംഗത്തെ അരക്ഷിതാവസ്ഥകളും മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിതറുന്ന നിരാശയും നിസ്സംഗതയും അവഗണിക്കാനാവുന്നതല്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതാകുന്ന മനുഷ്യൻ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇരുൾ മൂടുന്ന അനുദിന ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചം കണ്ടെത്തുക എന്ന മനുഷ്യ സമൂഹത്തിന്റെ വെല്ലുവിളിക്കുള്ള പരിഹാരമാണ് പരിശുദ്ധ മറിയം. ചരിത്രത്തിലുടനീളം സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭാ മക്കൾക്ക് പ്രത്യാശയുടെ പ്രതീകമാണ് നമ്മുടെ അമ്മ. പൗലോസ്ലീഹ പ്രഘോഷിക്കുന്നതുപോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയായ ക്രിസ്തുവിനെ ശരീരത്തിലും ഹൃദയത്തിലും വഹിച്ച പരിശുദ്ധ മറിയം മനുഷ്യജീവിതത്തിന് പ്രത്യാശയുടെ അടയാളമാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനരേഖയായ ജനതകളുടെ പ്രകാശം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ആധുനിക ലോകത്തിൽ പ്രത്യാശയുടെ അടയാളവും അതിജീവനത്തിന്റെ കരുത്തുമാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലുള്ള മറിയത്തിന്റെ ഭാഗഭാഗിത്വം മംഗളവാർത്ത മുതൽ ആരംഭിക്കുന്നു. മംഗളവാർത്ത ദിനം മറിയത്തിന്റെ ജീവിതത്തിലെ സ്വപ്രതീക്ഷകളുടെ അസ്തമയവും സാമൂഹികമായ അപമാനത്തെക്കുറിച്ചുള്ള ഭയത്തിന്റെ ആരംഭവുമായിരുന്നു. സകലവും അവ്യക്തവും അനിശ്ചിതവുമായിരുന്ന ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് മറിയം അതേ എന്ന സമ്മതം കൊണ്ട് പ്രത്യാശ തന്നെയായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചത്. ജീവിതത്തിലെ സങ്കടങ്ങളുടെ കാലത്തൊഴുത്തും സഹനങ്ങളുടെ കാൽവരിയും അതിജീവിച്ച് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ മറിയത്തിന്റെ അതേ എന്ന സമ്മതത്തിന് കഴിഞ്ഞു. ദൈവീകമായ വാഗ്ദാനങ്ങളിൽ സംശയലേശമെന്നേ വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയത്തിൽ മാത്രമേ പ്രത്യാശ പ്രവേശിക്കൂ എന്നാണ് മറിയം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ലിയോ പതിനാലാമൻ പാപ്പ 2025 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ നൽകിയ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു. യേശു അതേ എന്നു പറഞ്ഞതുപോലെ മറിയവും അതേ എന്നു പറഞ്ഞു. അവൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചു. അവളുടെ ജീവിതം മുഴുവൻ ദൈവപുത്രനായ തന്റെ മകനോടൊപ്പം നടത്തിയ പ്രത്യാശയുടെ തീർത്ഥാടനമായിരുന്നു. കുരിശിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ദൈവീകമായ ആശ്ലേഷത്തിൽ സ്വർഗീയ രാജ്യത്തിലെത്തിയ ഒരു തീർത്ഥാടനമായിരുന്നു അത്. 2025 ജൂബിലി വർഷത്തിന്റെ പ്രമേയമായ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആശയത്തോട് ചേർത്ത് മറിയം മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കുന്ന പ്രത്യാശയുടെ അടയാളമാണെന്നും പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറിയത്തിന്റെ സമ്മതം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവളായി അവളെ ചേർത്തു നിർത്തിയെങ്കിലും സാധാരണ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവളെ വിട്ടുപോയതേയില്ല. ബേത്ലഹേമിലേക്കുള്ള യാത്രയും ഈജിപ്തിലേക്കുള്ള പലായനവും നസറത്തേക്കുള്ള മടങ്ങിവരവും ബാലനായ യേശുവിനെ അന്വേഷിച്ചുള്ള ആകുലതകളും കുരിശുവഴിയിലെ ക്ലേശങ്ങളും കുരിശിൻ ചുവട്ടിലെ വേദനയും തുടങ്ങിയ സങ്കീർണവും ഗാഢവുമായ ജീവിതാവസ്ഥകളിൽ പതറാതെ മറിയം നിന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ രക്ഷകന്റെ അമ്മ എന്ന പ്രബോധനത്തിൽ മറിയത്തിന്റെ ഈ വിശ്വാസയാത്രയെ പ്രത്യാശയുടെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹൃദയം കീറിമുറിച്ച വാൾമുനത്തുമ്പിലും പ്രത്യാശയുടെ പിടിവള്ളി കണ്ടെത്തിയവളാണ് മറിയം. തീരാരോഗങ്ങൾ, കുടുംബപ്രശ്നങ്ങൾ, മാനസിക വിഷാദം, സാമൂഹികമായ ഒറ്റപ്പെടൽ, ആത്മീയ ശൂന്യത തുടങ്ങിയ ആധുനിക മനുഷ്യജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മറിയത്തിന്റെ ഈ തീർത്ഥാടനം അതിജീവനത്തിന്റെ വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന വചനം പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ ആഴവും പ്രത്യാശയുടെ ജീവിതശൈലിയും വെളിപ്പെടുത്തുന്നു.
ഈ ജീവിതശൈലിയെ മറിയം സ്വന്തമാക്കിയത് ദൈവസന്നിധിയിൽ ധ്യാനിച്ചും വിവേചിച്ചും ദൈവഹിതത്തെ സ്വീകരിച്ചുമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ അപമാനത്തിൻ്റെ വക്കിലെത്തിയ കുടുംബത്തെ ക്രിസ്തുവിലേക്ക് നയിച്ച മറിയം മനുഷ്യൻ്റെ പരിമിതികളിൽ പോലും പ്രത്യാശയുടെ വഴി തുറക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിലെ ശബ്ദകോലാഹലങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ താരതമ്യങ്ങളും മാനഹാനികളും ഭീഷണികളും മനുഷ്യനെ ആന്തരികമായി തകർക്കുമ്പോൾ പ്രത്യാശയെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയത്തിൻ്റെ ശൈലി മനുഷ്യനെ ആത്മസംയമനത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നയിക്കുന്നു. അമിത വൈകാരികത മനുഷ്യനെ ആക്രമണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതശൈലി നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും വഴിയാണ്. യഥാർത്ഥ പ്രത്യാശ ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിലാണെന്ന് തിരുസഭ അസജ്ഞക്തമായി പഠിപ്പിക്കുന്നു. ആത്മഹത്യയിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും വഴുതി വീഴുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മറിയത്തിൻ്റെ ധ്യാനാത്മകവും ദൈവകേന്ദ്രീകൃതവുമായ ഈ ജീവിതശൈലി ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള വഴിയാണ്. കാരണം മറിയം പഠിപ്പിക്കുന്നത് പ്രത്യാശ എന്നത് ചുറ്റുമുള്ള ലോകത്തിൻ്റെ പ്രശംസകളിലോ അംഗീകാരങ്ങളിലോ അല്ല, ദൈവം നൽകുന്ന സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയത്തിലാണെന്നാണ്. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ലോകം വസന്തത്തെ ആനന്ദത്തോടെ എതിരേൽക്കുന്ന സമയം കൂടിയാണ്. ഭൂമി പൊതുഭവനമായി കരുതി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ അങ്ങേക്ക് സ്തുതി എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഉണ്ണിയേശുവിനെ പരിപാലിച്ച അമ്മ ഇന്ന് മുറിവേറ്റ ഈ ലോകത്തെ മാതൃസഹജമായ സ്നേഹത്തോടും വേദനയോടും കൂടെ പരിപാലിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും തുടങ്ങി മനുഷ്യജീവിതത്തിന് ഭീഷണിയായ പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. സ്രഷ്ടാവിനെ ഉദരത്തിൽ വഹിച്ച മറിയത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം സൃഷ്ടിയോടുള്ള ആർദ്രതയും ആദരവും കൂടിയാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ വചനം മാംസമായി, സ്രഷ്ടാവ് തന്നെ സൃഷ്ടിയുടെ ഭാഗമായി. അതിനാൽ മറിയം സൃഷ്ടിയുടെ രാജ്ഞിയാണ്. അവളിൽ ദൈവവും മനുഷ്യനും സൃഷ്ടിയും ഒന്നിക്കുന്നു. വസന്തത്തിൽ നാം കാണുന്ന പൂവിടൽ മറിയത്തിലൂടെ ലോകത്തിന് ലഭിച്ച കൃപയുടെ പൂവിടലിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ മറിയം നമ്മെ ക്ഷണിക്കുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അടയാളമായ ഭൂമിയിലെ ഓരോ ജീവന്റെ കണികയെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ്. ഓരോ ജൈവിക വസ്തുക്കളിലുമുള്ള ദൈവിക നിയോഗത്തെ തിരിച്ചറിയാനുള്ള പ്രത്യാശ നിറഞ്ഞ മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതിയെ നമുക്ക് ശ്രദ്ധാപൂർവം വീക്ഷിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒരു പ്രത്യാശയുടെ ഗീതമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഹൃദയം തന്നെയാണ് പ്രത്യാശയുടെ ഉറവിടം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു: മറിയത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകളായിരുന്നു, അവളുടെ വാക്കുകൾ ദൈവത്തിൻ്റേതായിരുന്നു. ദൈവവചനത്തിൽ നങ്കൂരമിട്ട മറിയത്തിൻ്റെ ജീവിത നൗക മനുഷ്യജീവിതത്തെ പ്രത്യാശയായ ക്രിസ്തുവിലേക്ക് നിരന്തരം നയിക്കുന്നതാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന കാനായിലെ മറിയത്തിൻ്റെ ആഹ്വാനം പ്രത്യാശയുടെ ഈ സ്തോത്രഗീതത്തിൻ്റെ ചുരുക്കെഴുത്തു തന്നെയാണ്. ആശ നഷ്ടപ്പെട്ടവർക്കും മാറ്റിനിർത്തപ്പെട്ടവർക്കും നീതിയുടെയും ഔന്നത്യത്തിൻ്റെയും പുതിയ വെളിച്ചം പകരുന്ന സ്തോത്രഗീതത്തിൽ പ്രത്യാശയെ പങ്കിട്ടെടുത്ത് അനുഭവിച്ച ദൈവദാസിയുടെ വിശാലമായ മനസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവിക നീതി ഉറക്കെ പ്രഖ്യാപിക്കുന്ന മറിയത്തിൻ്റെ ഗീതം നിരന്തരം മുഴങ്ങുന്ന പ്രത്യാശയുടെ ധ്വനികളാണ്. ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെ പ്രകാശമായും മറിയം നമ്മെ നയിക്കുന്നു. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ തൻ്റെ പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ പ്രത്യാശയുടെ നക്ഷത്രം എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യജീവിതം പലപ്പോഴും ഇരുട്ടും കൊടുങ്കാറ്റും നിറഞ്ഞ സമുദ്രത്തിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ദിശ കാണിക്കുന്ന
നക്ഷത്രങ്ങളെപ്പോലെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം മറിയമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ജീവിതയാത്രയിൽ സുരക്ഷിതമായ ദിശ കാണിക്കുന്ന മാർഗദീപമാണ്. പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലുമാണ് അവളുടെ മധ്യസ്ഥത ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. അവൾ നമ്മെ ദൈവത്തിൽ വീണ്ടും വിശ്വാസം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. അതിനാൽ മറിയം ദുഃഖത്തിലും പരീക്ഷണങ്ങളിലും ആശ്വാസവും ധൈര്യവും നൽകുന്ന പ്രത്യാശയുടെ മാതാവായി വിശ്വാസികളുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നു.

പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭക്തിക്കായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് മെയ് മാസം. ദൈവത്തിൽ തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു അമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം ഏവർക്കും ഒരു വലിയ മാതൃകയാണ്. യേശുവിനോട് ചേർന്നുള്ള പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നാം ശ്രവിച്ചത്. അടുത്തതായി ഒരു മരിയൻ ഗാനം കേൾക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലാന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

Dios es glorioso.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ

ക്രൈസ്തവ ലോകത്തിന്, വിശിഷ്യ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ കന്യകാ മറിയം ഒരു സാധാരണ വ്യക്തിയല്ല. മറിച്ച് ദൈവകൃപയുടെയും മനുഷ്യന്റെ പരിമിതികളെ അതിശയിക്കുന്ന വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത പ്രതീകമാണ്. അവളുടെ ജീവിതം ഓരോ വിശ്വാസിക്കും, പ്രത്യേകിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്നവർക്ക്, ഒരു ഉത്തമ വഴികാട്ടിയും പ്രചോദനവുമാണ്. തികഞ്ഞ എളിമയിലും വിനയത്തിലും ദൈവഹിതത്തിന് പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു സ്ത്രീരത്നമായിരുന്നു പരിശുദ്ധ മറിയം. മറിയത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഓരോ പ്രതികരണവും നമ്മുടെ ആത്മീയ യാത്രയിൽ ആഴമേറിയ പാഠങ്ങൾ നൽകുന്നു. അവളുടെ ജീവിതം സമഗ്രമായി വിശകലനം ചെയ്യുമ്പോൾ അത് വെറുമൊരു ചരിത്രപരമായ സംഭവമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും വിശ്വാസികൾക്ക് പിന്തുടരുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ഒരു മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തി അനുഷ്ഠിക്കുന്ന മാസമാണ് മെയ് മാസം. ജപമാല പ്രാർത്ഥനകളും പ്രത്യേക നൊവേനകളും ചൊല്ലിക്കൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ അർത്ഥനകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ പ്രേഷിത ദൗത്യങ്ങളെ എടുത്തുകാണിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

ദൈവമാതാവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയത്തിന് തിരുസഭ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മെയ് മാസത്തിന്റെ സമാപന ദിനമാണിന്ന്. വസന്തകാലത്തിന്റെ പൂക്കളും പുതുജീവന്റെ സൗന്ദര്യവും പേറുന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ സൗന്ദര്യത്തിലേക്കാണ് ഈ ദിനങ്ങൾ നമ്മെ നയിക്കുന്നത്. ഭൂമിയിൽ വിരിയുന്ന ഓരോ മുകുളവും പ്രത്യാശയുടെ അടയാളങ്ങളാണ്. പുരോഗതിയുടെയും മാറ്റങ്ങളുടെയും സൽഫലങ്ങൾ ലോകത്തെ നയിക്കുമ്പോഴും യുദ്ധവും പട്ടിണിയും അസമാധാനവും ആധുനിക സാങ്കേതിക രംഗത്തെ അരക്ഷിതാവസ്ഥകളും മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിതറുന്ന നിരാശയും നിസ്സംഗതയും അവഗണിക്കാനാവുന്നതല്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതാകുന്ന മനുഷ്യൻ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇരുൾ മൂടുന്ന അനുദിന ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചം കണ്ടെത്തുക എന്ന മനുഷ്യ സമൂഹത്തിന്റെ വെല്ലുവിളിക്കുള്ള പരിഹാരമാണ് പരിശുദ്ധ മറിയം. ചരിത്രത്തിലുടനീളം സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭാ മക്കൾക്ക് പ്രത്യാശയുടെ പ്രതീകമാണ് നമ്മുടെ അമ്മ. പൗലോസ്ലീഹ പ്രഘോഷിക്കുന്നതുപോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയായ ക്രിസ്തുവിനെ ശരീരത്തിലും ഹൃദയത്തിലും വഹിച്ച പരിശുദ്ധ മറിയം മനുഷ്യജീവിതത്തിന് പ്രത്യാശയുടെ അടയാളമാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനരേഖയായ ജനതകളുടെ പ്രകാശം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ആധുനിക ലോകത്തിൽ പ്രത്യാശയുടെ അടയാളവും അതിജീവനത്തിന്റെ കരുത്തുമാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലുള്ള മറിയത്തിന്റെ ഭാഗഭാഗിത്വം മംഗളവാർത്ത മുതൽ ആരംഭിക്കുന്നു. മംഗളവാർത്ത ദിനം മറിയത്തിന്റെ ജീവിതത്തിലെ സ്വപ്രതീക്ഷകളുടെ അസ്തമയവും സാമൂഹികമായ അപമാനത്തെക്കുറിച്ചുള്ള ഭയത്തിന്റെ ആരംഭവുമായിരുന്നു. സകലവും അവ്യക്തവും അനിശ്ചിതവുമായിരുന്ന ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് മറിയം അതേ എന്ന സമ്മതം കൊണ്ട് പ്രത്യാശ തന്നെയായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചത്. ജീവിതത്തിലെ സങ്കടങ്ങളുടെ കാലത്തൊഴുത്തും സഹനങ്ങളുടെ കാൽവരിയും അതിജീവിച്ച് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ മറിയത്തിന്റെ അതേ എന്ന സമ്മതത്തിന് കഴിഞ്ഞു. ദൈവീകമായ വാഗ്ദാനങ്ങളിൽ സംശയലേശമെന്നേ വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയത്തിൽ മാത്രമേ പ്രത്യാശ പ്രവേശിക്കൂ എന്നാണ് മറിയം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ലിയോ പതിനാലാമൻ പാപ്പ 2025 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ നൽകിയ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു. യേശു അതേ എന്നു പറഞ്ഞതുപോലെ മറിയവും അതേ എന്നു പറഞ്ഞു. അവൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചു. അവളുടെ ജീവിതം മുഴുവൻ ദൈവപുത്രനായ തന്റെ മകനോടൊപ്പം നടത്തിയ പ്രത്യാശയുടെ തീർത്ഥാടനമായിരുന്നു. കുരിശിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ദൈവീകമായ ആശ്ലേഷത്തിൽ സ്വർഗീയ രാജ്യത്തിലെത്തിയ ഒരു തീർത്ഥാടനമായിരുന്നു അത്. 2025 ജൂബിലി വർഷത്തിന്റെ പ്രമേയമായ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആശയത്തോട് ചേർത്ത് മറിയം മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കുന്ന പ്രത്യാശയുടെ അടയാളമാണെന്നും പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറിയത്തിന്റെ സമ്മതം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവളായി അവളെ ചേർത്തു നിർത്തിയെങ്കിലും സാധാരണ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവളെ വിട്ടുപോയതേയില്ല. ബേത്ലഹേമിലേക്കുള്ള യാത്രയും ഈജിപ്തിലേക്കുള്ള പലായനവും നസറത്തേക്കുള്ള മടങ്ങിവരവും ബാലനായ യേശുവിനെ അന്വേഷിച്ചുള്ള ആകുലതകളും കുരിശുവഴിയിലെ ക്ലേശങ്ങളും കുരിശിൻ ചുവട്ടിലെ വേദനയും തുടങ്ങിയ സങ്കീർണവും ഗാഢവുമായ ജീവിതാവസ്ഥകളിൽ പതറാതെ മറിയം നിന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ രക്ഷകന്റെ അമ്മ എന്ന പ്രബോധനത്തിൽ മറിയത്തിന്റെ ഈ വിശ്വാസയാത്രയെ പ്രത്യാശയുടെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹൃദയം കീറിമുറിച്ച വാൾമുനത്തുമ്പിലും പ്രത്യാശയുടെ പിടിവള്ളി കണ്ടെത്തിയവളാണ് മറിയം. തീരാരോഗങ്ങൾ, കുടുംബപ്രശ്നങ്ങൾ, മാനസിക വിഷാദം, സാമൂഹികമായ ഒറ്റപ്പെടൽ, ആത്മീയ ശൂന്യത തുടങ്ങിയ ആധുനിക മനുഷ്യജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മറിയത്തിന്റെ ഈ തീർത്ഥാടനം അതിജീവനത്തിന്റെ വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന വചനം പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ ആഴവും പ്രത്യാശയുടെ ജീവിതശൈലിയും വെളിപ്പെടുത്തുന്നു.
ഈ ജീവിതശൈലിയെ മറിയം സ്വന്തമാക്കിയത് ദൈവസന്നിധിയിൽ ധ്യാനിച്ചും വിവേചിച്ചും ദൈവഹിതത്തെ സ്വീകരിച്ചുമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ അപമാനത്തിൻ്റെ വക്കിലെത്തിയ കുടുംബത്തെ ക്രിസ്തുവിലേക്ക് നയിച്ച മറിയം മനുഷ്യൻ്റെ പരിമിതികളിൽ പോലും പ്രത്യാശയുടെ വഴി തുറക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിലെ ശബ്ദകോലാഹലങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ താരതമ്യങ്ങളും മാനഹാനികളും ഭീഷണികളും മനുഷ്യനെ ആന്തരികമായി തകർക്കുമ്പോൾ പ്രത്യാശയെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയത്തിൻ്റെ ശൈലി മനുഷ്യനെ ആത്മസംയമനത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നയിക്കുന്നു. അമിത വൈകാരികത മനുഷ്യനെ ആക്രമണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതശൈലി നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും വഴിയാണ്. യഥാർത്ഥ പ്രത്യാശ ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിലാണെന്ന് തിരുസഭ അസജ്ഞക്തമായി പഠിപ്പിക്കുന്നു. ആത്മഹത്യയിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും വഴുതി വീഴുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മറിയത്തിൻ്റെ ധ്യാനാത്മകവും ദൈവകേന്ദ്രീകൃതവുമായ ഈ ജീവിതശൈലി ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള വഴിയാണ്. കാരണം മറിയം പഠിപ്പിക്കുന്നത് പ്രത്യാശ എന്നത് ചുറ്റുമുള്ള ലോകത്തിൻ്റെ പ്രശംസകളിലോ അംഗീകാരങ്ങളിലോ അല്ല, ദൈവം നൽകുന്ന സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയത്തിലാണെന്നാണ്. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ലോകം വസന്തത്തെ ആനന്ദത്തോടെ എതിരേൽക്കുന്ന സമയം കൂടിയാണ്. ഭൂമി പൊതുഭവനമായി കരുതി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ അങ്ങേക്ക് സ്തുതി എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഉണ്ണിയേശുവിനെ പരിപാലിച്ച അമ്മ ഇന്ന് മുറിവേറ്റ ഈ ലോകത്തെ മാതൃസഹജമായ സ്നേഹത്തോടും വേദനയോടും കൂടെ പരിപാലിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും തുടങ്ങി മനുഷ്യജീവിതത്തിന് ഭീഷണിയായ പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. സ്രഷ്ടാവിനെ ഉദരത്തിൽ വഹിച്ച മറിയത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം സൃഷ്ടിയോടുള്ള ആർദ്രതയും ആദരവും കൂടിയാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ വചനം മാംസമായി, സ്രഷ്ടാവ് തന്നെ സൃഷ്ടിയുടെ ഭാഗമായി. അതിനാൽ മറിയം സൃഷ്ടിയുടെ രാജ്ഞിയാണ്. അവളിൽ ദൈവവും മനുഷ്യനും സൃഷ്ടിയും ഒന്നിക്കുന്നു. വസന്തത്തിൽ നാം കാണുന്ന പൂവിടൽ മറിയത്തിലൂടെ ലോകത്തിന് ലഭിച്ച കൃപയുടെ പൂവിടലിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ മറിയം നമ്മെ ക്ഷണിക്കുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അടയാളമായ ഭൂമിയിലെ ഓരോ ജീവന്റെ കണികയെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ്. ഓരോ ജൈവിക വസ്തുക്കളിലുമുള്ള ദൈവിക നിയോഗത്തെ തിരിച്ചറിയാനുള്ള പ്രത്യാശ നിറഞ്ഞ മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതിയെ നമുക്ക് ശ്രദ്ധാപൂർവം വീക്ഷിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒരു പ്രത്യാശയുടെ ഗീതമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഹൃദയം തന്നെയാണ് പ്രത്യാശയുടെ ഉറവിടം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു: മറിയത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകളായിരുന്നു, അവളുടെ വാക്കുകൾ ദൈവത്തിൻ്റേതായിരുന്നു. ദൈവവചനത്തിൽ നങ്കൂരമിട്ട മറിയത്തിൻ്റെ ജീവിത നൗക മനുഷ്യജീവിതത്തെ പ്രത്യാശയായ ക്രിസ്തുവിലേക്ക് നിരന്തരം നയിക്കുന്നതാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന കാനായിലെ മറിയത്തിൻ്റെ ആഹ്വാനം പ്രത്യാശയുടെ ഈ സ്തോത്രഗീതത്തിൻ്റെ ചുരുക്കെഴുത്തു തന്നെയാണ്. ആശ നഷ്ടപ്പെട്ടവർക്കും മാറ്റിനിർത്തപ്പെട്ടവർക്കും നീതിയുടെയും ഔന്നത്യത്തിൻ്റെയും പുതിയ വെളിച്ചം പകരുന്ന സ്തോത്രഗീതത്തിൽ പ്രത്യാശയെ പങ്കിട്ടെടുത്ത് അനുഭവിച്ച ദൈവദാസിയുടെ വിശാലമായ മനസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവിക നീതി ഉറക്കെ പ്രഖ്യാപിക്കുന്ന മറിയത്തിൻ്റെ ഗീതം നിരന്തരം മുഴങ്ങുന്ന പ്രത്യാശയുടെ ധ്വനികളാണ്. ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെ പ്രകാശമായും മറിയം നമ്മെ നയിക്കുന്നു. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ തൻ്റെ പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ പ്രത്യാശയുടെ നക്ഷത്രം എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യജീവിതം പലപ്പോഴും ഇരുട്ടും കൊടുങ്കാറ്റും നിറഞ്ഞ സമുദ്രത്തിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ദിശ കാണിക്കുന്ന
നക്ഷത്രങ്ങളെപ്പോലെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം മറിയമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ജീവിതയാത്രയിൽ സുരക്ഷിതമായ ദിശ കാണിക്കുന്ന മാർഗദീപമാണ്. പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലുമാണ് അവളുടെ മധ്യസ്ഥത ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. അവൾ നമ്മെ ദൈവത്തിൽ വീണ്ടും വിശ്വാസം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. അതിനാൽ മറിയം ദുഃഖത്തിലും പരീക്ഷണങ്ങളിലും ആശ്വാസവും ധൈര്യവും നൽകുന്ന പ്രത്യാശയുടെ മാതാവായി വിശ്വാസികളുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നു.

പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭക്തിക്കായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് മെയ് മാസം. ദൈവത്തിൽ തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു അമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം ഏവർക്കും ഒരു വലിയ മാതൃകയാണ്. യേശുവിനോട് ചേർന്നുള്ള പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നാം ശ്രവിച്ചത്. അടുത്തതായി ഒരു മരിയൻ ഗാനം കേൾക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലാന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യൂറോപ്പിലെ കത്തോലിക്ക സ്കൗട്ടുകളുടെയും ഗൈഡുകളുടെയും അസോസിയേഷൻ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ 1976 സ്ഥാപിതമായ ഈ അസോസിയേഷന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച ഇത്തരമൊരു കൂടിക്കാഴ്ച അനുവദിച്ച പരിശുദ്ധ പിതാവ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ക്രൈസ്തവരും മെച്ചപ്പെട്ട പൗരന്മാരുമാകാൻ സഹായമേകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. പ്രതിഫലമിച്ചിക്കാതെയുള്ള ശുശ്രൂഷയാണ് കത്തോലിക്ക സ്കൗട്ടുകളും ഗൈഡുകളും ചെയ്യുന്നതെന്ന് അനുസ്മരിച്ച പാപ്പ യേശുവുമായുള്ള കണ്ടുമുട്ടലിനും അവന് സാക്ഷ്യമേകുന്നതിനും കുട്ടികളെ സഹായിക്കുന്ന അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. സുവിശേഷമെന്നാൽ ഒരു പുസ്തകം മാത്രമല്ലെന്നും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ ദാഹമകറ്റുന്നവനും നന്മയിലും സേവനത്തിലും മുന്നോട്ടു പോകാനുള്ള ധൈര്യം പകരുന്നവനുമായ ക്രിസ്തുവെന്ന വ്യക്തി തന്നെയാണ് അതിലുള്ളതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. രാഷ്ട്രീയമാനമില്ലാതെ ജനതകളുടെയും ഉന്നത മൂല്യങ്ങളുടെയും ക്രൈസ്തവ മാനവികതയുടെയും മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള അസോസിയേഷന്റെ തീരുമാനത്തെയും പരിശ്രമത്തെയും പരിശുദ്ധ പിതാവ് അഭിനന്ദിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനുശേഷം ബുദ്ധിമുട്ടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയ യുവജനങ്ങൾക്ക് പ്രത്യാശ പകരാനും സഹായമേകാനും വേണ്ടി കർദിനാൾ ഡൊമിനിക് തർദീനി സ്ഥാപിച്ച വില്ല നസറത്ത് പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ യുവജനങ്ങൾക്ക് ബൗദ്ധിക, ധാർമ്മിക, സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരാൻ ഈ സമൂഹത്തിന് വത്തിക്കാനിലനുവദിച്ച കൂടിക്കാഴ്ചയിൽ പാപ്പ ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനുമുള്ള അടയാളവും മാർഗവുമായാണ് വില്ല നസറത്ത് ജന്മമെടുത്തതെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവ് തങ്ങളുടെ കുടുംബങ്ങളിലും പഠനയിടങ്ങളിലും വിനോദ ജോലി മേഖലകളിലും സുവിശേഷമൂല്യങ്ങൾ ജീവിക്കുന്നതിനുപകരിക്കുന്ന മാർഗങ്ങൾ നൽകിക്കൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന നേതാക്കളാകാൻ യുവജനങ്ങളെ സഹായിക്കുകയെന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് അനുസ്മരിച്ചു. സ്വയം പര്യാപ്തതയല്ല, സ്വതന്ത്രരാക്കുന്ന ബന്ധങ്ങളും പരിവർത്തനപ്പെടുത്തുന്ന കൂട്ടായ്മയുമാണ് മനുഷ്യർക്ക് ഉപകാരപ്പെടുകയെന്ന് അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന തന്റെ പ്രഥമ ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റൊരു ബാബേൽ ഗോപുരമല്ല, സ്നേഹത്തിലും ആഗോള സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ദൈവത്തിന്റെ നഗരമാണ് നാം സൃഷ്ടിക്കേണ്ടതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ മുൻഗാമികളായ പാപ്പാമാരുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ തടവുകാരും അധികാരത്തിന്റെ നയം ജീവിക്കുന്നവരുമാകാനാകരുത്, മറിച്ച് സംവാദത്തിന്റെ മനോഭാവമുള്ളവരാകാനായി വേണം നാം പരിശ്രമിക്കേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷഭരിതമായ ഈ ലോകത്ത് ഇനിയും സമാധാനം സാധ്യമാണെന്നോർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ 30 മെയ് ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ ഗാർഡനിലെ ലൂർദു മാതാവിന്റെ ഗ്രോട്ടോയിൽ ആഗോള ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു പാപ്പ. സമാധാനം ഒരു സിദ്ധാന്തമോ വെറും മിഥ്യയോ അല്ലെന്നും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈനംദിന പ്രതിബദ്ധതയാണെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. നിരപരാധികളായ കുട്ടികൾ, ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾ, അഭയാർത്ഥികൾ, പീഡനങ്ങൾക്കിരകളാകുന്ന തടവുകാർ എന്നിവരുടെ നിലവിളി ലോകം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട പാപ്പ അധികാരമോഹവും വാക്കുകളിലെ അക്രമവും അവസാനിപ്പിച്ച് നീതിക്കും സത്യത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്ന് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനം ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണെന്നും പ്രേഷിത ദൗത്യത്തിലെ നവീകരണവും പുതു ഉണർവും സഭയ്ക്ക് ഇന്നാവശ്യമാണെന്നും ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ
ആഗോള മിഷൻ ഞായറാഴ്ചയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ June 1 തിങ്കളാഴ്ച റോമിൽ വെച്ചു നടന്ന പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികളുടെ വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. March 22 ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: മാർച്ച് 22-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. 10,000-ത്തോളം ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക്, ഇന്ത്യയിൽ വൈകുന്നേരം 4:30, പരിശുദ്ധപിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പുനരുദ്ധാനവും ജീവനുമായ ക്രിസ്തു മരണമടഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:1-45 ഭാഗത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് ഈ ഞായറാഴ്ച തന്റെ പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buongiorno. In questa quinta domenica di Quaresima, nella liturgia viene proclamato il Vangelo della risurrezione di Lazzaro.
0: പ്രിയ സഹോദരീ സഹോദരന്മാരെ, ശുഭദിനം. നോമ്പുകാലത്തിന്റെ 5-ാം ഞായറാഴ്ചയായ ഇന്ന് ലാസറിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സുവിശേഷമാണ് വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കപ്പെടുന്നത്. നോമ്പുകാലയാത്രയിൽ മരണത്തിന്റെ മേൽ ക്രിസ്തുവിന്റെ വിജയത്തെയും മാമോദിസയിലൂടെ നാം സ്വീകരിക്കുന്ന നിത്യജീവനെന്ന ദാനത്തെയും കുറിച്ച് അനുസ്മരിപ്പിക്കുന്ന ഒരു അടയാളമാണിത്. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ലാസറിന്റെ സഹോദരിയായ മറിയത്തോടെന്ന പോലെ നമ്മോടും യേശു ഇന്ന് പറയുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്തായിരിക്കുന്ന വിശുദ്ധവാരത്തിൽ കർത്താവിന്റെ പീഡാനുഭവ സംഭവങ്ങൾ, ജെറുസലേമിലേക്കുള്ള പ്രവേശനം, അന്ത്യ അത്താഴം, കുറ്റവിചാരണ, കുരിശിലേറ്റൽ, സംസ്കാരം തുടങ്ങിയവയുടെ ആധികാരികമായ അർത്ഥം ജീവിക്കാനും അവ ഉൾക്കൊള്ളുന്ന കൃപയെന്ന ദാനത്തിലേക്ക് നമ്മെത്തന്നെ തുറക്കാനുമായി ഈയൊരു ചിന്തയിൽ ജീവിക്കാനാണ് ഇന്ന് ആരാധനാക്രമം ക്ഷണിക്കുന്നത്. മരണത്തിന്മേൽ വിജയിച്ചവനും മാമോദിസയുടെ കൃപയാൽ നമ്മിൽ ജീവിക്കുന്നവനുമായ ഉദ്ധിതനായ ക്രിസ്തുവിലാണ് രക്ഷയ്ക്കും ജീവന്റെ പൂർണതയ്ക്കുമായുള്ള ഈ സംഭവങ്ങൾ അവയുടെ പൂർത്തീകരണം കണ്ടെത്തുന്നത്. പ്രശസ്തിക്കും ലൗകിക സമ്പത്തിനും വിനോദങ്ങൾക്കും താൽക്കാലിക ബന്ധങ്ങൾക്കും നമ്മുടെ മനസ്സ് നിറയ്ക്കാനും നമ്മെ അമർത്തിരാക്കാനും കഴിയുമെന്ന വിചാരത്തിൽ സമയവും ഊർജവും മൂല്യങ്ങളും സ്നേഹബന്ധങ്ങളും പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ത്യാഗം ചെയ്തുപോലും തുടർച്ചയായി പുതുമയും മാറ്റങ്ങളും തേടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ അവന്റെ കൃപ പ്രകാശമയമാക്കുന്നുണ്ട്. ഈയൊരു അന്വേഷണം നാമെല്ലാം ഉള്ളിൽ കൊണ്ടു നടക്കുന്നതും കടന്നുപോകുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനാകാത്തതുമായ നിത്യതയ്ക്കായുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ അടയാളമാണ്. നാം ദൈവത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാകയാലും അവനിൽ വിശ്രമിക്കാത്തിടത്തോളം സമാധാനം കണ്ടെത്താനാകാത്തതിനാലും നമ്മുടെ ആന്തരിക ദാഹത്തെ പരിമിതമായ ഒന്നിനും ശമിപ്പിക്കാനാകില്ല. ആഴമേറിയ ഈയൊരു ആവശ്യം ഗ്രഹിക്കാനും വലിയ പാറക്കല്ലുപോലെ സ്വാർത്ഥതയുടെയും ഭൗതികതയുടെയും അക്രമത്തിന്റെയും ഉപരിപ്ലവതയുടെയും കല്ലറകളിൽ നമ്മെ പൂട്ടിയിടുന്ന തഴക്കങ്ങളിലും വ്യവസ്ഥകളിലും ചിന്താരീതികളിലും നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കാനുമാണ് ലാസറിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവരണം നമ്മെ ക്ഷണിക്കുന്നത്. ഈ ഇടങ്ങളിലൊന്നും ജീവനല്ല, ആശയക്കുഴപ്പവും അസംതൃപ്തിയും ഏകാന്തതയും മാത്രമാണുള്ളത്. അവന്റെ കൃപയാൽ വീണ്ടും ജനിച്ച് കണക്കുകൂട്ടലുകളോ പരിധികളോ ഇല്ലാത്ത അവന്റെ അനന്തമായ കരുണയുടെ മാതൃകയിൽ പ്രകാശിക്കാനും സ്നേഹിക്കാനും കഴിവുള്ള പുതിയ സ്ത്രീകളും പുരുഷന്മാരുമായി സ്നേഹത്തിന്റെ പ്രകാശത്തിൽ നടക്കാനും ഇടുങ്ങിയ ഇടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി വരാനും ക്ഷണിച്ചുകൊണ്ട് പുറത്തുവരിക എന്നാണ് നമ്മോടും യേശു ആജ്ഞാപിക്കുന്നത്. പുനരുദ്ധാനം ചെയ്ത തന്റെ പുത്രനുമായുള്ള പ്രകാശിതമായ അനുഭവം നമ്മിൽ അനുദിനം നവീകരിക്കപ്പെടുവാൻ വേണ്ടി ഈ വിശുദ്ധ ദിനങ്ങൾ തന്റെ വിശ്വാസത്തോടെയും ശരണത്തോടെയും വിശ്വസ്തതയോടെയും ജീവിക്കാൻ പരിശുദ്ധ കന്യകാ മറിയം നമ്മെ സഹായിക്കട്ടെ.
1: La Vergine Maria ci aiuti a vivere così questi giorni santi, con la sua fede, con la sua fiducia, con la sua fedeltà, perché si rinnovi anche per noi ogni giorno l'esperienza luminosa dell'incontro col suo Figlio risorto.
0: Tende prabhashanathinu shesham papa latin bhashayil trigala japa prarthana naikkugeyum പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae
2: et concepit Spiritus Sancto.
1: Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitabit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificamur promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnation coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine.
2: Et lux perpetua luce a teis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Et hoc unic dusque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fece caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: ആശീർവാദത്തിനു ശേഷം തന്റെ വാക്കുകൾ തുടർന്ന പാപ്പ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തുടരുന്ന യുദ്ധങ്ങളെയും സംഘർഷങ്ങളെയും അവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെയും പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു.
1: Cari fratelli e sorelle, continuo a seguire con sgomento la situazione in Medio Oriente, così come in altre regioni del mondo lacerate dalla guerra e dalla violenza.
0: പ്രിയ സഹോദരീ സഹോദരന്മാരെ, മധ്യപൂർവ്വദേശങ്ങളിലേതുപോലെ യുദ്ധത്താലും ആക്രമണങ്ങളാലും മുറിവേറ്റ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും സ്ഥിതിഗതികൾ ആശങ്കയോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഈ സംഘർഷങ്ങളുടെ, നിസ്സഹായരായ നിരവധി ആളുകളുടെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ നമുക്ക് നിശബ്ദമായിരിക്കാൻ സാധിക്കില്ല. അവരെ മുറിപ്പെടുത്തുന്നത് മാനവരാശിയെ മുഴുവനുമാണ് മുറിപ്പെടുത്തുന്നത്. ഈ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന മരണവും വേദനയും മാനവിക കുടുംബത്തിനു മുഴുവനും അപമാനവും ദൈവതിരുമുൻപിലുള്ള നിലവിളിയുമാണ്. ശത്രുതകൾ അവസാനിക്കുന്നതിനും ആത്മാർത്ഥമായ ചർച്ചകളിലും എല്ലാ മനുഷ്യരുടെയും അന്തസ്സിലുള്ള ബഹുമാനത്തിലും അധിഷ്ഠിതമായ സമാധാനത്തിന്റെ പാതകൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹത്തോടെ തുടരാനുള്ള അഭ്യർത്ഥന ഞാൻ ശക്തമായി ആവർത്തിക്കുന്നു.
1: E si aprano finalmente cammini di pace fondati sul dialogo sincero e sul rispetto della dignità di ogni persona umana.
0: മാർച്ച് 22 ഞായറാഴ്ച റോം നഗരത്തിൽ നടക്കുന്ന മാരത്തൺ ഓട്ടമത്സരത്തെ പരാമർശിച്ച പാപ്പ ഇങ്ങനെ തുടർന്നു.
1: Oggi a Roma si svolge la grande maratona con tantissimi atleti provenienti da tutto il mondo. Questo è un segno di speranza.
0: ലോകമെമ്പാടും നിന്നുള്ള ഒരുപാട് കായിക താരങ്ങൾ പങ്കെടുക്കുന്ന വലിയ മാരത്തൺ ഇന്ന് റോമിൽ നടക്കുന്നു. ഇത് പ്രത്യാശയുടെ ഒരു അടയാളമാണ്. സമാധാനത്തിന്റെയും മറ്റുള്ളവരെ സാമൂഹികമായി ഉൾക്കൊള്ളുന്നതിന്റെയും ആധ്യാത്മികതയുടെയും പാതകൾ തുറക്കാൻ കായികരംഗത്തിന് സാധിക്കട്ടെ. തുടർന്ന് റോം നഗരത്തിൽ നിന്നുള്ളവരെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയും, പ്രത്യേകിച്ച് സ്പെയിനിലെ കോർദോബ രൂപതയിൽ നിന്നുള്ളവരെയും പരിശുദ്ധപിതാവ് അഭിവാദ്യം ചെയ്തു. ഇറ്റലിയുടെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകളെ അഭിവാദ്യം ചെയ്ത പാപ്പ ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്.
1: Auguro a tutti una buona domenica.

മാർച്ച് 22-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് അടുത്തത്. ഫാദർ ആൻഡ്രൂസ് ചെതലൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി. ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യൂറോപ്പിലെ കത്തോലിക്ക സ്കൗട്ടുകളുടെയും ഗൈഡുകളുടെയും അസോസിയേഷൻ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ 1976 സ്ഥാപിതമായ ഈ അസോസിയേഷന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച ഇത്തരമൊരു കൂടിക്കാഴ്ച അനുവദിച്ച പരിശുദ്ധ പിതാവ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ക്രൈസ്തവരും മെച്ചപ്പെട്ട പൗരന്മാരുമാകാൻ സഹായമേകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. പ്രതിഫലമിച്ഛിക്കാതെയുള്ള ശുശ്രൂഷയാണ് കത്തോലിക്ക സ്കൗട്ടുകളും ഗൈഡുകളും ചെയ്യുന്നതെന്ന് അനുസ്മരിച്ച പാപ്പ യേശുവുമായുള്ള കണ്ടുമുട്ടലിനും അവന് സാക്ഷ്യമേകുന്നതിനും കുട്ടികളെ സഹായിക്കുന്ന അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. സുവിശേഷമെന്നാൽ ഒരു പുസ്തകം മാത്രമല്ലെന്നും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ ദാഹമകറ്റുന്നവനും നന്മയിലും സേവനത്തിലും മുന്നോട്ടു പോകാനുള്ള ധൈര്യം പകരുന്നവനുമായ ക്രിസ്തുവെന്ന വ്യക്തി തന്നെയാണ് അതിലുള്ളതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. രാഷ്ട്രീയ മാനമില്ലാതെ ജനതകളുടെയും ഉന്നത മൂല്യങ്ങളുടെയും ക്രൈസ്തവ മാനവികതയുടെയും മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള അസോസിയേഷന്റെ തീരുമാനത്തെയും പരിശ്രമത്തെയും പരിശുദ്ധ പിതാവ് അഭിനന്ദിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനുശേഷം ബുദ്ധിമുട്ടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയ യുവജനങ്ങൾക്ക് പ്രത്യാശ പകരാനും സഹായമേകാനും വേണ്ടി കർദിനാൾ ഡൊമിനിക് തർദീനി സ്ഥാപിച്ച വില്ല നസറത്ത് പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ യുവജനങ്ങൾക്ക് ബൗദ്ധിക, ധാർമ്മിക, സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരാൻ ഈ സമൂഹത്തിന് വത്തിക്കാനിലനുവദിച്ച കൂടിക്കാഴ്ചയിൽ പാപ്പ ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനുമുള്ള അടയാളവും മാർഗവുമായാണ് വില്ല നസറത്ത് ജന്മമെടുത്തതെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവ് തങ്ങളുടെ കുടുംബങ്ങളിലും പഠനയിടങ്ങളിലും വിനോദ ജോലി മേഖലകളിലും സുവിശേഷമൂല്യങ്ങൾ ജീവിക്കുന്നതിനുപകരിക്കുന്ന മാർഗങ്ങൾ നൽകിക്കൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന നേതാക്കളാകാൻ യുവജനങ്ങളെ സഹായിക്കുകയെന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് അനുസ്മരിച്ചു. സ്വയം പര്യാപ്തതയല്ല, സ്വതന്ത്രരാക്കുന്ന ബന്ധങ്ങളും പരിവർത്തനപ്പെടുത്തുന്ന കൂട്ടായ്മയുമാണ് മനുഷ്യർക്ക് ഉപകാരപ്പെടുകയെന്ന് അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന തന്റെ പ്രഥമ ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റൊരു ബാബേൽ ഗോപുരമല്ല, സ്നേഹത്തിലും ആഗോള സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ദൈവത്തിന്റെ നഗരമാണ് നാം സൃഷ്ടിക്കേണ്ടതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ മുൻഗാമികളായ പാപ്പാമാരുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ തടവുകാരും അധികാരത്തിന്റെ നയം ജീവിക്കുന്നവരുമാകാനാകരുത്, മറിച്ച് സംവാദത്തിന്റെ മനോഭാവമുള്ളവരാകാനായി വേണം നാം പരിശ്രമിക്കേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷഭരിതമായ ഈ ലോകത്ത് ഇനിയും സമാധാനം സാധ്യമാണെന്നോർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ 30 ശനിയാഴ്ച വൈകുന്നേരം 7 പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ ഗാർഡനിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ ആഗോള ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു പാപ്പ. സമാധാനം ഒരു സിദ്ധാന്തമോ വെറും മിഥ്യയോ അല്ലെന്നും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈനംദിന പ്രതിബദ്ധതയാണെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. നിരപരാധികളായ കുട്ടികൾ, ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾ, അഭയാർത്ഥികൾ, പീഡനങ്ങൾക്കിരകളാകുന്ന തടവുകാർ എന്നിവരുടെ നിലവിളി ലോകം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട പാപ്പ അധികാരമോഹവും വാക്കുകളിലെ അക്രമവും അവസാനിപ്പിച്ച് നീതിക്കും സത്യത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്ന് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനം ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണെന്നും പ്രേഷിത ദൗത്യത്തിലെ നവീകരണവും പുതു ഉണർവും സഭയ്ക്ക് ഇന്നാവശ്യമാണെന്നും ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ആഗോള മിഷൻ ഞായറാഴ്ചയുടെ 100 വാർഷികാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 1 തിങ്കളാഴ്ച റോമിൽ വെച്ചു നടന്ന പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികളുടെ വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

2026 മെയ് മാസം 31 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് 20,000-ത്തോളം ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക്, ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളായിരുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായിരുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16-18 തിരുവചനങ്ങൾ ആധാരമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് പ്രഭാഷണം നടത്തിയത്. ഈ വചനഭാഗം ഇപ്രകാരമായിരുന്നു. യേശു നിക്കോദേമൂസിനോട് പറഞ്ഞു,

0: നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buona domenica. Con la solennità di Pentecoste, una settimana fa, si è concluso il tempo pasquale.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ഒരാഴ്ച മുൻപ് ആഘോഷിച്ച പെന്തക്കുസ്ത തിരുനാളോടെ പെസഹാക്കാലം അവസാനിച്ചു. നാം ഇന്ന് ത്രിത്വൈക രഹസ്യം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന്, അതായത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവിക ജീവനെ കേന്ദ്രീകരിച്ച് നാം നടത്തിയ വിശ്വാസയാത്രയെക്കുറിച്ച് പുനഃവിചിന്തനം നടത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഈ ദൈവിക ജീവൻ ചലനാത്മകവും അക്ഷയവും ഫലദായകവും ഇന്ന് നമ്മെ ഉൾച്ചേർക്കുന്നതുമായ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ കൂദാശയായും കണ്ടുമുട്ടലിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവന്റെയും സ്ഥലവും സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്ന ഇടവുമായും സഭ ലോകത്തിൽ രൂപമെടുക്കാൻ വേണ്ടി പിതാവിനെയും പുത്രനെയും ബന്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. ആരാധനാക്രമപ്രകാരമുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗം ഇസ്രായേലിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്ന നിക്കുദേമൂസിനെ നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് യേശുവിനോട് വലിയ ഒരു അടുപ്പം തോന്നിയിരുന്നു. ഈയൊരു നിഗൂഢ ഗുരുവിനെ കൂടുതൽ അറിയുവാനും അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള ആഗ്രഹത്താൽ അവൻ അദ്ദേഹത്തെ കാണാനായി പോകുന്നു. മറ്റുള്ളവർ തന്നെ കാണാതിരിക്കാൻ വേണ്ടി രാത്രിയിലാണ് അവൻ പോകുന്നത്. അവന് ആതിഥേയത്വം അനുവദിച്ചുകൊണ്ട് യേശു അവന്റെ അന്വേഷണത്തിന് പ്രാധാന്യം നൽകി. മുതിർന്ന ഒരുവനുപോലും വീണ്ടും ജനിക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവനെ അത്ഭുതപ്പെടുത്തി. ദൈവിക ജീവൻ അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയേക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചു. യേശു നിക്കുദേമോസിനോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചു. അവന്റെ അജ്ഞതയുടെ രാത്രിയെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഇന്നത്തെ തിരുനാളിൽ മുഴങ്ങിക്കേൾക്കുന്ന സത്യത്താൽ പ്രകാശിപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനുവേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വീണ്ടും, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്.
1: Dio non ha mandato il figlio nel mondo per condannare il mondo, ma perché il mondo sia salvato per mezzo di lui. Carissimi, nel mistero di Dio,
0: പ്രിയപ്പെട്ടവരെ, നിക്കോദേമോസ് യേശുവിനരികിൽ സന്തോഷ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ദൈവിക രഹസ്യത്തിൽ നമ്മളും നമ്മുടെ സ്വന്തം ഭവനത്തിലാണെന്ന് മനസ്സിലാക്കാം. ദൈവിക ജീവൻ ഏറെ മനോഹരവും ഉൾച്ചേർക്കുന്നതുമാണ്. അത് പലപ്പോഴും അസ്വസ്ഥമായ നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ നമ്മെ സഹോദരീ സഹോദരന്മാരുമായി ഒരുമിച്ചു ചേർക്കുന്നു. പരിശുദ്ധ ത്രിത്വം എല്ലാത്തിനെയും എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ സൃഷ്ടിയും കൂട്ടായ്മയ്ക്കും പരസ്പര ബന്ധത്തിനും കണ്ടുമുട്ടലിനുമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ നമുക്കു സാധിക്കുന്നു. ഇതിനു വിപരീതമായി ഭിന്നതകളും ധ്രുവീകരണങ്ങളും വൈവിധ്യങ്ങളോടുള്ള പുച്ഛവും ലോകത്ത് നാശവും ദുഃഖവും ഊഷരതയുമാണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ നേതാക്കളുടെ ഉപദേശക സമിതിയും സൻഹെദ്രീൻ എന്ന പേരുമുള്ള യഹൂദ സംഘത്തിൽ അംഗമായിരുന്നു നിക്കുദേമോസ്. ഈ സംഘത്തിൽ യേശുവിനെക്കുറിച്ച് നിന്ദാവാക്കുകൾ കേട്ടപ്പോൾ കുറ്റം വിധിക്കുന്നതിനു മുൻപ് യേശുവിനെ ശ്രവിക്കാൻ അവൻ അവരെല്ലാവരെയും ക്ഷണിച്ചു. ഹൃദയത്തെ പുതിയ സത്യത്തിലേക്കും യഥാർത്ഥ പുതുമയിലേക്കും തുറക്കുന്ന കൂട്ടായ്മയുടെ ആത്മാവിനെ അവന് ക്രിസ്തുവിലൂടെ ലഭിച്ചിരുന്നു. ഈ ആത്മാവിനെ സ്വീകരിക്കാത്തവർ തങ്ങളുടെ പരാതികളിൽ വാർദ്ധക്യമടയുന്നു, ഒറ്റയ്ക്കാകുന്നു. അവരുടെ ആത്മാവിൽ ഒരിക്കലും സന്തോഷമുണ്ടാകുന്നില്ല. മറിച്ച്, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ആഘോഷ തിരുനാളാണ്. ദൈവത്തിന്റെ തിരുനാൾ നമ്മുടെയും തിരുനാളാണ്. ഇക്കാരണത്താലാണ് വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക്

0: എഴുതുന്നത്, സഹോദരരെ, സന്തോഷിക്കുവിൻ, പൂർണത തേടുവിൻ, പരസ്പരം ധൈര്യം പകരുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെയുണ്ടായിരിക്കും. നമുക്കിനി കർത്താവിൻ്റെ മാലാഖ എന്ന ത്രികാലജപ പ്രാർത്ഥനയോടെ പരിശുദ്ധാമ്മയോട് അപേക്ഷിക്കാം. ദൈവഹിതത്തോടുള്ള അവളുടെ അപ്രകാരം ഭവിക്കട്ടെ എന്ന സമ്മതമേഖലയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തോടുള്ള നമ്മുടെ സമ്മതമേഖലകളും പൂവണിയട്ടെ.
1: Edora, con la preghiera dell'Angelus, ci rivolgiamo alla Vergine Maria nel suo sì alla divina volontà, fiorisca anche il nostro sì all'amore della Santissima Trinità.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae
2: et concepite Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificiamur promissionibus Christi.
1: Oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationum coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua luceat eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sit nomen Domini benedictum,
2: et son nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.

0: തന്റെ ഉദ്ബോധന പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലുണ്ടായിരുന്ന ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ ഇങ്ങനെ തുടർന്നു:
1: Cari fratelli e sorelle, in questo mese di maggio da tutta la Chiesa si è elevata una corale invocazione di pace.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മെയ് മാസത്തിൽ മുഴുവൻ സഭയിൽ നിന്നും സമാധാനത്തിനായുള്ള പ്രാർത്ഥനകൾ ഏകകണ്ഠമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മുറിയാത്ത ഒരു ചങ്ങല പോലെ പരിശുദ്ധ ജപമാല പ്രാർത്ഥന വഴി സഭ യുദ്ധത്താൽ പീഡനമനുഭവിക്കുന്ന ജനങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യത്തിന് ഭരമേൽപ്പിച്ചു. നീതിപൂർണവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലേക്ക് ദൈവികജ്ഞാനം അധികാരമുള്ളവരുടെ മനസാക്ഷിയെ പ്രകാശിപ്പിക്കുകയും തീരുമാനങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ.
1: Possa la divina sapienza illuminare la coscienza di chi ha autorità e orientare le decisioni verso la ricerca sincera di una pace giusta e duratura.
0: പൊതുവായ പ്രഭാഷണങ്ങൾക്കു ശേഷം മെയ് 31 ഇറ്റലിയിൽ ആചരിക്കപ്പെട്ട സമാശ്വാസത്തിന്റെ ദിനം പരാമർശിച്ച പാപ്പ രോഗികൾക്കും അവർക്ക് ചികിത്സയും പരിചരണവും നൽകുന്നവർക്കും തന്റെ സാമീപ്യം ഉറപ്പു നൽകി. മറ്റുള്ളവരോടുള്ള സാമീപ്യത്തിന്റെയും പരിചരണത്തിന്റെയും സംസ്കാരം പ്രചരിപ്പിക്കുന്ന ഏവർക്കും പരിശുദ്ധ പിതാവ് നന്ദി പറയുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ചത്വരത്തിലുണ്ടായിരുന്ന റോമാക്കാരെയും ഇറ്റലിയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയവരെയും മറ്റു ദേശങ്ങളിലും രാജ്യങ്ങളിലും നിന്നു വന്ന വിശ്വാസികളെയും തീർത്ഥാടകരെയും പരിശുദ്ധ പിതാവ് അഭിവാദ്യം ചെയ്തു. ഏവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ടാണ് പാപ്പ ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്.
1: Auguro a tutti una buona domenica.
0: ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.